0: ആലമലക്കായി ശിരശായി പായി മൂർഖണ്ഡ പത്തുകുവായി വെണ്ണനാവേ കിസ്ഥായി ന പായി രഹേ ബിബാണി മണി മുസാണി അന്ധനാ ദാണി ഫിർ പജതാണി സത്ഗുര പേട്ടേ സോ സുഖ പായ ഹർ കാ നാ മന വസായേ നാനക നദർ കരേ സോ പായേ ആസ അന്ധേ സത്യ ന കേവൽ ഹോമേ ശബ്ദ ജലാ
1: പൌടി ഭഗത് രമന ഭാവ